0: ബുദ്ധിശക്തി പരാക്രമം യത്ര ഷോഡതേ ഗുണം. തത്ര ദേവം മഹേശ്വരം തത്ര ദേവ സഹായകൃത്. പ്രേമസ്വരൂപുള്ളവരെ,
1: എംബോഡിമെന്റ്സ് ഓഫ് ലവ്,
0: സന്തോഷം, സാഹസം, ധൈര്യം, ഭക്തി, ശക്തി, പരാക്രമം. ഈ ഷോഡശ ഗുണമെന്ന് കൂടനും എവനി എന്ന് പ്രകാശിച്ചിട്ടുണ്ടെന്നോ വാരി വെണ്ടനെ ദൈവത്വം യൊക്ക പ്രകാശം കൂടനും വെണ്ടാടുത്തും ഉണ്ടായി.
1: Where you find
0: tatra deva sahaya krut. Prema swarupulara,
1: embodiments of love.